0: This is a world between orders. Uncertain. Unwritten. As global equations shift, Prime Minister Narendra Modi will lead the conversation at the NDTV World Summit 2026 to decode the shifts, redraw possibilities. NDTV World Summit 2026, a world between orders. 22nd and 23rd October, New Delhi.
1: Welcome to the second edition of the NDTV World India-Japan Summit.
2: Deep localization. What does it essentially mean for Maruti Suzuki?
3: To be competitive and to be agile for development and the resilience to any disruption. So that's how we set this deep localization as our next challenge.
4: How do you see the India-US relationship prosper?
5: I think what was an important basis. When people talk about God, they forget that it was an economic bonding. If you take a look at what happened around the COVID, the combination of these four countries and the way it went about, it was not a defense relationship.
4: Abe spoke about India and Japan having not only the ability but also the responsibility to shape the region.
6: Both nations, India and Japan, must work harder still to carry the torch of some of the basic fundamental values to shape the world to come.
4: How would you see India and Japan in particular want to see God evolve over the next decade?
7: God could be a catalyst rather than just a forbinger. God could be a facilitator of growth, security and development in the region. Then Quad will have more meaning to itself.
2: Joint declaration on economic security. How is that being guaranteed or protected between India and Japan?
8: Unless India and Japan were to work together, it would be virtually impossible to create a trusted strategic technology stack for Asia.
9: AI, deep tech, those technologies are reshaping the industry worldwide. In this context, India and Japan.
10: Welcome back. Three people were killed near Kerala's Kochi after a 19-year-old crashed a speeding Mini Cooper into a two-wheeler. A video of the accident has since gone viral on social media. The 19-year-old has been identified as Suhail Sajeev. His car rammed into a scooter from behind. The impact threw the riders on the road, while the car reportedly dragged the scooter for nearly 100 meters before stopping. Now, according to the police, Suhail showed little remorse following the incident and asked what are roads meant for, driving right, and that he also said, my father will take care of it. The accused allegedly drove under the influence of alcohol. The Kerala government has now ordered strict action against bars accused of serving alcohol to the underage teen. Undated videos have also emerged that show the 19-year-old Suhail being gifted the Mini Cooper by his mother. He'd also posted reels that showed him driving over 200 kilometers an hour.
11: അപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറേ ആൾക്കാർ വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓടി വന്നപ്പോൾ ഒരു മൂന്ന് പേര് ഇവിടെ നിലത്ത് ചോര വാർന്നു കിടക്കാറുണ്ട്. അപ്പോൾ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു, ഒരു യുവാവും ഉണ്ടായിരുന്നു. വന്നപ്പോൾ എല്ലാവരും നോക്കൂടിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് നോക്കി, പെട്ടെന്ന് ഞങ്ങൾ അപ്പം തന്നെ ഒരു കാറ് വന്ന് നിർത്തിയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നോക്കി പൾസ് നോക്കിയപ്പോൾ പറഞ്ഞാൽ ഓൾറെഡി പൾസും ഉണ്ടായിരുന്നില്ല, ആളും മരിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരറിയിക്കുക, അവർ പറയുകയും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ആംബുലൻസ് വന്നു. അപ്പോൾ ഒരു മിനി കൂപ്പറാണ് അവിടെ ഇടിച്ചു കിടന്നിരുന്നത്. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ പോയി സംസാരിച്ചു. അപ്പോൾ ആ പയ്യൻ നമ്മളോട്

0: ആർക്ക് ഉത്തരം പറയാലോ,
1: ഒന്ന്
0: അവരോട്
1: എന്താ.
2: All right, the remorselessness of the teenager has been extremely shocking in this story. Well, with that, we'll slip into a break. More coming up on the other side.

0: नहीं नहीं देखिए प्रदेश अध्यक्ष, प्रदेश अध्यक्ष जो हमारे रहे वो बहुत ऊर्जावान प्रदेश अध्यक्ष थे और उनके योगदान को किसी भी तरह से ना भुलाया जा सकता, उनके योगदान को ना हम लोग कमतर आ।
1: Let's tell you about another shocking incident that came into light from Keralam today. Three people were killed near Kerala's Kochi after a 19-year-old crashed a speeding Mini Cooper into a two-wheeler. There is a video of the incident that has now gone viral on social media. The 19-year-old who was behind the wheels was identified as Suhail Sanjeev. His car rammed into a scooter from behind. The impact threw the riders on the road, while the car reportedly dragged the scooter for nearly 100 meters after stopping. According to the police, Suhail showed little remorse following the incident and asked, "What are roads even meant for? Driving, right?" And then he went on to say arrogantly that his father will take care of it. The accused allegedly drove under the influence of alcohol. Now the Keralam government has ordered strict action against the accused of serving alcohol to the underage teenage and even the bars who let him drink there. Undated videos have now emerged that show 19-year-old Suhail being gifted the Mini Cooper by his mother, and he had also posted that on his Instagram reel that showed him driving with over 200 km per hour speed.
2: ഞങ്ങൾ വലിയ ശബ്ദത്തോടെയാണ് ഞങ്ങൾ കേൾക്കണേ. ഞങ്ങളവിടെ ആ ഭാഗത്ത് നിൽക്കാറുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറേ ആൾക്കാർ വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓടി വന്നപ്പോൾ ഒരു മൂന്ന് പേര് ഇവിടെ നിലത്ത് ചോര വാർന്ന് കിടക്കാറുണ്ട്. അപ്പോൾ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു, ഒരു യുവാവും ഉണ്ടായിരുന്നു. വന്നപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് നോക്കി, പെട്ടെന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു കാറ് വന്ന് നിർത്തിയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നോക്കി പൾസ് നോക്കിയപ്പോൾ പറഞ്ഞാൽ ഓൾറെഡി പൾസ് ഉണ്ടായിരുന്നില്ല, ആളും മരിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരറിയിക്കുക, അവർ പറയുകയും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ആംബുലൻസുകൾ വന്നു. ആംബുലൻസ് വന്നു, അപ്പോൾ ഒരു മിനി കൂപ്പറാണ് അവിടെ ഇടിച്ചു കിടന്നിരുന്നത്. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ പോയി സംസാരിച്ചു. അപ്പോൾ ആ പയ്യൻ നമ്മളോട് തർക്കുത്തരം പറയായിരുന്നു. അവരൊരു ക്വസ്റ്റ്യൻ.
1: Time for us to slip into a very quick break. Don't go anywhere. News and update continue on the other side as well.
3: This is a world between orders. Uncertain. Unwritten. As global equations shift, Prime Minister Narendra Modi will lead the conversation at the NDTV World Summit 2026. To decode the shifts, redraw possibilities. NDTV World Summit 2026, a world between orders. 22nd and 23rd October, New Delhi.

0: arrogantly that his father will take care of it. The accused allegedly drove under the influence of alcohol. Now, the Keralam government has ordered strict action against the accused of serving alcohol to the underage teenage and even the bars who let him drink there. Undated videos have now emerged that show 19-year-old Sohail being gifted the Mini Cooper by his mother. And he had also posted that on his Instagram reel that showed him driving with over 200 km per hour speed.
1: ഞങ്ങൾ വലിയ ശബ്ദത്തോടെയാണ് ഞങ്ങൾ കേൾക്കണത്. ഞങ്ങൾ അവിടെ ആ ഭാഗത്ത് നിൽക്കാറുണ്ട്. അവിടെ ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറെ ആൾക്കാർ വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. ഓടി വന്നപ്പോൾ ഒരു മൂന്ന് പേര് ഇവിടെ നിലത്ത് ചോര വാർന്ന് കിടക്കാറുണ്ട്. അപ്പോൾ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു, ഒരു യുവാവും ഉണ്ടായിരുന്നു. വന്നപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് നോക്കി, പെട്ടെന്ന് ഞങ്ങൾ അപ്പം തന്നെ ഒരു കാറ് വന്ന് നിർത്തിയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നോക്കി പൾസ് നോക്കിയപ്പോൾ തന്നെ ഓൾറെഡി പൾസും ഉണ്ടായിരുന്നില്ല, ആളും മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരറിയിക്കുക, അവർ പറയുകയും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ആംബുലൻസ് വന്നു. അപ്പോൾ ഒരു മിനി കൂപ്പറാണ് അവിടെ ഇടിച്ചു കിടന്നിരുന്നത്. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ പോയി സംസാരിച്ചു. അപ്പോൾ ആ പയ്യൻ നമ്മളോട് തർക്കുത്തരം പറയായിരുന്നു. അവരൊരു ക്വസ്റ്റ്യൻ.
0: Time for us to slip in a very quick break. Don't go anywhere. News and update continue on the other side as well.
2: This is a world between orders. Uncertain. Unwritten. As global equations shift, Prime Minister Narendra Modi will lead the conversation at the NDTV World Summit 2026. To decode the shifts, redraw possibilities. NDTV World Summit 2026, a world between orders. 22nd and 23rd October, New Delhi.

0: And we get you this story from Uttar Pradesh, where there was a high drama that was held at the Congress office, and this happened in Lucknow, where a clash between two factions of the party turned extremely violent. Congress workers were seen shoving and beating each other, with one worker even hurling a shoe at another. The clash broke out between the supporters of former Uttar Pradesh Congress chief Ajay Rai and the Congress leader Mamata Chaudhary. Ajay Rai and then Mamata Chaudhary were engaged in a verbal spat later. Congress leaders and Rajya Sabha MP like Pramod Tiwari were seen pleading with folded hands, urging Ajay Rai to calm down. Samajwadi Party condemned the incident, saying that the strict action should be taken against whosoever raised a shoe. The BJP, meanwhile, has taken potshot and said that the Congress needs to introspect, questioning how the party could manage its own affairs when it constantly raises allegations against constitutional institutions.
1: बड़ी पार्टी होती है, थोड़ी बहुत रहती है। नहीं नहीं, देखिए प्रदेश अध्यक्ष जो हमारे रहे, वो बहुत ऊर्जावान प्रदेश अध्यक्ष थे, और उनके योगदान को किसी भी तरह से ना भुलाया जा सकता, उनके योगदान को ना हम लोग कमतर आने।
0: Let's tell you about another shocking incident that came into light from Keralam today. Three people were killed near Kerala's Kochi after a 19-year-old crashed a speeding Mini Cooper into a two-wheeler. There is a video of the incident that has now gone viral on social media. The 19-year-old who was behind the wheels was identified as Suhail Sanjeev. His car rammed into a scooter from behind. The impact threw the riders on the road, while the car reportedly dragged the scooter for nearly 100 meters after stopping. According to the police, Suhail showed little remorse following the incident and asked, "What are roads even meant for? Driving, right?" And then he went on to say arrogantly that his father will take care of it. The accused allegedly drove under the influence of alcohol. Now the Keralam government has ordered strict action against the accused of serving alcohol to the underage teenage and even the bars who let him drink there. Undated videos have now emerged that show 19-year-old Suhail being gifted the Mini Cooper by his mother. And he had also posted that on his Instagram reel that showed him driving with over 200 km per hour speed.
2: ഞങ്ങൾ വലിയ ശബ്ദത്തോടെയാണ് ഞങ്ങൾ കേൾക്കണേ. ഞങ്ങൾ അവിടെ ആ ഭാഗത്ത് നിൽക്കാറുണ്ടോ? അപ്പൊ ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറെ ആൾക്കാർ വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. ഓടി വന്നപ്പോ ഒരു മൂന്ന് പേര് ഇവിടെ നിലത്ത് ചോര വാർന്നു കിടക്കാറുണ്ട്. അപ്പൊ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു, ഒരു യുവാവ് ഉണ്ടായിരുന്നു. വന്ന ഇവിടെ എല്ലാവരും നോക്കൂടിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് നോക്കി, പെട്ടെന്ന് ഞങ്ങൾ അപ്പൊ തന്നെ ഒരു കാറ് വന്ന് നിർത്തിയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നോക്കി പൾസ് നോക്കിയിട്ട് പറഞ്ഞാൽ ഓൾറെഡി പൾസും ഉണ്ടായിരുന്നില്ല, ആള് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരറിയിക്കുക, അവർ പറയുകയും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ആംബുലൻസ് വന്നു. അപ്പോൾ ഒരു മിനി കൂപ്പറാണ് അവിടെ ഇടിച്ചു കിടന്നിരുന്നത്. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ പോയി സംസാരിച്ചു. അപ്പോൾ ആ പയ്യൻ നമ്മളോട് തർക്കുത്തരം പറയായിരുന്നു. അവരോട് ക്വസ്റ്റ്യൻ.
0: Time for us to slip into a very quick break. Don't go anywhere. News and update continue on the other side as well.
3: Across the country, he has tracked the pulse of power from Washington to Korea. Witnessed history being made in global capitals and conflict zones. Brought clarity to complex issues of national security and international affairs. Aditya Raj Kaul, covering international affairs like no one else. Only on NDTV Network. The front lines of Kargil. The fury of Operation Sindhu.
4: So many attacks.
3: The chaos and cries of disaster zones. To fighter jet cockpits. And the world's most defining interviews.
4: It's incredible.
3: He has seen history break. Live. Unfiltered. 20,000 hours of live broadcasting.
4: Welcome to Left, Right and Center.
3: Hard facts.
4: War struck country.
3: Hard questions.
4: In the Ukraine.
3: 30 years of trust.
5: In the Kargil area.
4: North Ukraine.
6: In France. In Italy.
7: At Srinagar.
8: I am Mr. France.
9: Vishnu Shom for NDTV.
3: Vishnu Shom.

0: 100 meters after stopping. According to the police, Suhail showed little remorse following the incident and asked, "What are roads even meant for? Driving, right?" And then he went on to say arrogantly that his father will take care of it. The accused allegedly drove under the influence of alcohol. Now, the Keralam government has ordered strict action against the accused of serving alcohol to the underage teenage and even the bars who let him drink there. Undated videos have now emerged that show 19-year-old Suhail being gifted the Mini Cooper by his mother. And he had also posted that on his Instagram reel that showed him driving with over 200 km per hour speed.
1: ഞങ്ങൾ വലിയ ശബ്ദത്തോടെയാണ് ഞങ്ങൾ കേൾക്കണത്. ഞങ്ങളവിടെ ആ ഭാഗത്ത് നിൽക്കാറുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറേ ആൾക്കാർ വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓടി വന്നപ്പോൾ ഒരു മൂന്ന് പേര് ഇവിടെ നിലത്ത് ചോര വാർന്ന് കിടക്കാറുണ്ട്. അപ്പോൾ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു, ഒരു യുവാവും ഉണ്ടായിരുന്നു. വന്ന് നോക്കുമ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് നോക്കി, പെട്ടെന്ന് ഞങ്ങൾ അപ്പം തന്നെ ഒരു കാറ് വന്ന് നിർത്തിയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നോക്കി പൾസ് നോക്കിയപ്പോൾ തന്നെ ഓൾറെഡി പൾസും ഉണ്ടായിരുന്നില്ല, ആളും മരിച്ചിരുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരറിയിക്കുക, അവർ പറയുകയും. അപ്പോൾ അതൊരു 10 മിനിറ്റിന് ശേഷം ആംബുലൻസ് വന്നു. അപ്പോൾ ഒരു മിനി കൂപ്പറാണ് അവിടെ ഇടിച്ചു കിടന്നിരുന്നത്. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ പോയി സംസാരിച്ചു. അപ്പോൾ ആ പയ്യൻ നമ്മളോട് തർക്കുത്തരം പറയായിരുന്നു. അവരൊരു ക്വസ്റ്റ്യൻ.
0: ടൈം ഫോർ അസ് ടു സ്ലിപ്പ് ഇൻ എ വെരി ക്വിക്ക് ബ്രേക്ക്. ഡോണ്ട് ഗോ എനിവേർ. ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് കണ്ടിന്യൂ ഓൺ ദ അദർ സൈഡ് ആസ് വെൽ.
2: By noon, the world has changed. The headlines tell you what happened. Breaking Ground tells you why. We break down the story. We demand answers. There is a deathly silence around this makeshift mass burial ground here in Bharatpur district in Nepal.
3: But I want you to reach out to the Maharashtra Chief Minister today through our channel and tell them what you've been through as a father.
4: Marne ke bada kya hoga?
3: As a journalist, I can say you're not alone.
2: So you can focus on what really matters. Watch Breaking Ground with me, Vedika Sood. Weekdays 12 to 2 p.m. only on NDTV, when it really matters.
5: When others are warming up, I'm raring to go. The stories that matter, the stories that shape your life.
6: Hello and welcome to watching Prime 5 with me, Raisha Sehgal. What's that to me?
5: The show that sets the prime time agenda.
3: We'll be deep diving into this topic to tell you what's at stake.
5: Join me, Raisha Sehgal, on Prime 5, weekdays at 5 p.m. only on NDTV, when it really matters.
7: Across the country.
8: He has tracked the pulse of power from Washington to Korea. Yeah. Witnessed history being made in global capitals and conflict zones, brought clarity to complex issues of national security and international affairs. Aditya Raj Kaul, covering international affairs like no one else, only on NDTV Network. The front lines of Kargil, the fury of Operation Sindhu,
9: so many attacks,
8: the chaos and cries of disaster zones to fighter jet cockpits and the world's most defining interviews.
9: It's incredible.
8: He has seen history break live, unfiltered.
0: Welcome back. Thank you for staying with NDTV. Well, the Houthi threat is raising alarm across Saudi Arabia with reported attacks and threats involving airports and energy infrastructure. But the conflict stretches beyond Riyadh, reaching key locations across Yemen and the strategic Bal al-Mandeb Strait. Here's a detailed report filed by the NDTV World.
10: The Houthis are holding Saudi Arabia's airspace under siege. In just 2 days, Riyadh's King Khalid International Airport has been hit in 2 successive attacks. The latest strike on Sunday killed 1 person and injured 11 others. It came a day after a deadly attack that killed 13 people and injured more than 300.
11: We reiterate our warning to all international companies, experts, employees, workers, and travelers from all over the world to not operate flights to Saudi airports, as they are unsafe. Except for the airports and airspace of